പുറത്തും അല്ല വശക്കും പട്ടണല്ലോ ഊശ ഉയർണമായി പുറത്തും അശുല്ല ടൈം വരട്ടാലും വശില്ല ടമണ്ണു തമന്ന കപ്പിയച്ചു മണി കപ്പിയോളി ദക്ഷിണ ഇവിടെ ആട്ടില്ല കപ്പിയാണെങ്കിൽ ശിക്ഷണ്ട് ദക്ഷിണമ്മൻ അച്ഛനെ വല്ലാണ്ട് ദക്ഷിണമ്മന്ന് നൂണ്ട സുഖത്വലി ദക്ഷിണമ തയ്ച്ചു മണി ചമക്കുവാലോ തമ്മോട്ട് കേൾക്കുന്ന സുഖശി കപ്പിയ കപ്പിയ ശിക്ഷമ്മ ഇല്ലാകും കപ്പിയപ്പൊക്കെ തമന്ന അനുകൊട്ടാട്ടണിയാക്കും ൂക്കയോക്ഷമ തേമ ഉണ്ണക്കും ചിക്കുവിട്ടപ്പോഴക്കാനും എത്തുകൊ ചിക്കുവിട്ടായില്ല ചിക്കുവിട്ടാവുമ്മൻ തമന്നല്ല പി ചട്ടുവാമെന്ന ചുട്ടകൊൺ തേമ അശുല്ല തേമ ചിഞ്ഞുക്കയോലുകമ ഉഖയോക്ഷമയുമ തമന്ന ശുവായി ചട്ടുവാലുമ്മൻ ഇമേലിയുള്ളുങ്ങ അമ്മു ഇനി ചുക്കുമ്പട്ട ഉഖകാട്ടി ഒക്കെ ശഹാറോട്ടുകൂട്ടുക്കുമ്പോൾ ഇനി അമ്മു തേമയോക്ഷമ ഊമ്മട്ടിക്കുവാനത്തുവാലും ചിഞ്ഞിറ്റുങ്ങ ഒക്കെ ശിക്ഷണിയാലുങ്ങ ഇനി മുക്കിഞ്ഞമു തേമ ഇഷ്മയോ ജോക്ഷമയുങ്ങ അശുല്ല ഇഷിനിക്കമ ഇക്കുമല ജോക്ഷമകമ എക്കാനുങ്ങിറ്റും മെറ്റുകൂ ചിഞ്ഞുക്കാറാക്കും എക്കാനുങ്ങിറ്റും മെറ്റുകൂ അശുല്ല തേമ ഉള്ളു ഉള്ളുവാലോട്ട് ഓനക്കാറത്തോളം ജോക്ഷമാ അനുശന്നമേ അനുശന്നത്തോടത്തും അച്ചോളം ഓനക്കാറത്തും ഇട്ടപ്പോലെ ശാറ്റാലെ പോകും ടാശിഞ്ഞ അതുക്കാലോളമ്മയോ അശുല്ല ശാറ്റാലോ കെട്ട അനുകാട്ടു ജ്വാലോളത്തും ടണുങ്ങ ജാലോളത്ത് കൊണ്ടുങ്ങാ ഇല്ലുകൊലാണ് ചുട്ടപ്പം ഇവറ്റില്ലായ്മ മകാലോളത്തും അനുകാലം ഉണ്ണിക്കുമോനും അനുകാട്ടുവാലോളങ്ങൻ ടൈം അശുല്ല ഇട്ടപ്പോ അനശുല്ല ജോക്ഷമ കെട്ട ഇക്കാപ്പിച്ചോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്ടോട്
lomipan teme johdajaksemmat. Asuilla takasimo kanutin jullu ammalo asianut okanomut. Tonu omia mun äijouri johdajaksemme juun, omiakkun. Äijouttaa, että asuilla takkuolu kalgaliin ja pisimme juun. Tappaunga jaaruudukillutin. Omia mukali jaaruudumme juun. Kamuti khanganit juun. Asuilla tamanna. Tämän nauttaloksema kivu. Ima. Tämän anikungan kuvena tuoriloksema jo. Tämän illu alavu tuonu nippun. Pien suutu finjatiku kimattaru finjariloksema kattiku. Tämän ta. Takkua. Tämän upakieliloksema jo ullukalautinneku. Ullukalautinnekinillä sikummemman. Tämän upattariloksema kivu. Takku pien suutu. Illo ora ulluja toppa kali jutin atri joksema ke pa un pojo to kan yanunga te mata pane moye li joksema mi gatta pinya sulu ga jutra toppa ne te mata un siku yora un men man unnga ta un ga atri joksema ke bu
Ufengas sekelima arti lekutan orang arti lekut semua kebun. Asyik lekutan itu arti lekut semua kebun. Orang ni, orang nak kita ni, pinjut tua orang.